നമസ്കാരം. ഈ വാരത്തെ ന്യൂസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വാർത്തകളുമായി ഞാൻ മയ. ആദ്യമായി ഓസ്ട്രേലിയൻ നാട്ടുവാർത്തകൾ. കേരളത്തിന്റെ തനിമയും മലയാളികളുടെ കൂട്ടായ്മയും വിളിച്ചോതിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ജനതയ്ക്കൊപ്പം ഓസ്ട്രേലിയയിലും മാവേലി നാടുവാണ കാലത്തിന്റെ ഓർമ്മകളോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. വിദേശ മണ്ണിലാണെങ്കിലും മലയാളികളുടെ പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും പുതുതലമുറയിലേക്ക് കൈമാറുന്നതിനും സമൂഹത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി മെൽബണിലെ വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പൂക്കളം, ഓണസദ്യ, കലാപരിപാടികൾ, സംഗീതം, നൃത്തം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളോടെ പതിവ് പോലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനത്തിന്റെ പ്രീമിയറായിരുന്ന ജസിൻഡ അലൻ തന്റെ പദവിയിൽ നിന്നും രാജിവെച്ചതായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ലേബർ പാർട്ടി യോഗത്തിൽ ബെൻ ഖരോൾ പുതിയ ലേബർ നേതാവായും വിക്ടോറിയയുടെ പുതിയ പ്രീമിയറായും തിരഞ്ഞെടുക്കപ്പെട്ടു. ജസിൻഡ അലൻ തന്റെ രാജിപ്രഖ്യാപനത്തിൽ വിക്ടോറിയൻ ജനങ്ങളെ സേവിക്കുവാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണെന്നും സംസ്ഥാനത്തിന്റെ താൽപര്യവും പാർട്ടിയുടെ ഐക്യവും മുൻനിർത്തിയാണ് ഈ തീരുമാനമെടുത്തതെന്നും എടുത്തു പറഞ്ഞു. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന അന്താരാഷ്ട്ര സന്ദർശകർ, വിദ്യാർത്ഥികൾ, വിവിധ വിസ ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തുന്ന സെൻസസിൽ പങ്കെടുക്കുന്നത് നിർബന്ധമാക്കി. കൃത്യസമയത്ത് നടപടികൾ പൂർത്തിയാക്കാത്തവരിൽ നിന്നും സെൻസസ് അവസാന തീയതി മുതൽ പൂർത്തിയാക്കുന്നതുവരെ പ്രതിദിനം ഏകദേശം 364 ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ ഈടാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഓസ്ട്രേലിയയിലെ തൊഴിൽ സേവന മേഖലയിൽ വൻ അഴിച്ചുപണിയുമായി ഫെഡറൽ സർക്കാർ. നിലവിലുള്ള വൺസ് സൈസ് ഫിറ്റ്സ് ഓൾ അഥവാ ഏവർക്കും ഒരേ രീതി എന്നത് അവസാനിപ്പിച്ച് ഓരോ വ്യക്തിയുടെയും കഴിവിനും താൽപര്യത്തിനും അനുയോജ്യമായ രീതിയിൽ പിന്തുണ നൽകുവാനാണ് അൽബനി സർക്കാർ ലക്ഷ്യമിടുന്നത്. തൊഴിൽ അന്വേഷകരെ പ്രധാനമായും ഡിജിറ്റൽ സേവനങ്ങൾ, നേരിട്ടുള്ള പരിശീലനം, ദീർഘകാലമായി ജോലിയില്ലാത്തവർക്കും കടുത്ത വെല്ലുവിളികൾ നേരിടുന്നവർക്കും വ്യക്തിഗത ശ്രദ്ധയും സഹായവും എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായാണ് പുതിയ സംവിധാനം വഴി സഹായിക്കുക. സൌത്ത് ഓസ്ട്രേലിയയിലെ അഡിലേഡിൽ പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രത്തിൽ നിന്നും മാർബിൾ വിഗ്രഹങ്ങൾ കവർന്ന സംഭവം പ്രവാസി സമൂഹത്തിൽ വലിയ ഞെട്ടലും ആശങ്കയും സൃഷ്ടിച്ചിരിക്കുകയാണ്. അഡിലേഡ് ഹിന്ദു ക്ഷേത്രത്തിൽ നടന്ന ഈ ആസൂത്രിതമായ മോഷണത്തിൽ സൌത്ത് ഓസ്ട്രേലിയൻ പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. ഓസ്ട്രേലിയൻ വാഹന വിപണിയിൽ ചരിത്ര മുന്നേറ്റം കുറിച്ച് ഇലക്ട്രിക് വാഹന വിൽപ്പന. പെട്രോൾ വിലയിലുണ്ടായ കനത്ത വർധനവാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയുവാൻ ജനങ്ങളെ പ്രധാനമായും പ്രേരിപ്പിക്കുന്നത്. ഇറാൻ സംഘർഷത്തിന് പിന്നാലെ ഇന്ധനവില ഉയർന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ സാരമായി ബാധിച്ചിരുന്നു. ഇതിനു പുറമെ ഫ്രിഡ്ജ് ബെനിഫിറ്റ്സ് ടാക്സ് ഇളവുകൾ ലഭിച്ചതും താരതമ്യേന കുറഞ്ഞ വിലയിലുള്ള പുതിയ ഇലക്ട്രിക് മോഡലുകൾ വിപണിയിലെത്തിയതും ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. സിഡ്നി, മെൽബോൺ, ബ്രിസ്ബെയ് തുടങ്ങിയ വൻ നഗരങ്ങളുടെ പ്രദേശങ്ങളിലാണ് കൂടുതലായും ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ ഓസ്ട്രേലിയയിൽ കാർ ഇൻഷുറൻസ് പ്രീമിയം പണപ്പെരുപ്പത്തേക്കാൾ വേഗത്തിൽ ഉയരുന്നതായി ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര വാർത്തകൾ. അമേരിക്കയുടെ മൊത്തം ദേശീയ കടബാധ്യത ചരിത്രത്തിൽ ആദ്യമായി 40 ട്രില്യൺ ഡോളർ പിന്നിട്ടതായി US ട്രഷറി കണക്കുകൾ വ്യക്തമാക്കുന്നു. നികുതി ഇളവുകളെ തുടർന്നുള്ള വരുമാനക്കുറവും സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും പലിശ തിരിച്ചടവിനുള്ള ഉയർന്ന ചെലവുമാണ് കടബാധ്യത ഉയരുവാൻ കാരണമായ പ്രധാന ഘടകങ്ങളെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2017 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് ആദ്യമായി പ്രസിഡന്റ് ആയപ്പോൾ അമേരിക്കയുടെ ദേശീയ കടം 19.95 ട്രില്യൺ ഡോളർ ആയിരുന്നു. കോവിഡ് കാലത്തെ അടിയന്തര സഹായങ്ങളും സാമ്പത്തിക അസന്തുലിതാവസ്ഥയും കടം വർദ്ധിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ചൈനയുടെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ലാൻഡ് സ്പേസിന്റെ ഒരു മധ്യഭാരവാഹന ആദ്യഘട്ട ബൂസ്റ്റർ റോക്കറ്റ് വിജയകരമായി ഭൂമിയിൽ ലാൻഡ് ചെയ്തു. പുതിയ പരീക്ഷണത്തിലെ വിജയത്തോടെ സാങ്കേതിക പരിമിതികൾ മറികടക്കുവാൻ ലാൻഡ് സ്പേസ് റോക്കറ്റിനെ കഴിഞ്ഞു. അമേരിക്കൻ തീരുവ നടപടികൾ കയറ്റുമതി മേഖലയിൽ സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയായി US തുടരുന്നു. അമേരിക്കൻ വിപണിയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ US തീരുവ വർദ്ധിപ്പിച്ചതോടെ പലതിനും വിലയും മത്സരശേഷിയും സംബന്ധിച്ച വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതേസമയം US വിപണിയെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനുള്ള ശ്രമങ്ങളും ഇന്ത്യ ശക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ കേന്ദ്രതല വാർത്തകൾ. ഇന്ത്യൻ സമുദ്ര പരിധിയിലെ നിരീക്ഷണവും സുരക്ഷയും ശക്തമാക്കുവാൻ അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ജനറൽ അറ്റോമിക്സിൽ നിന്ന് 2 MQ-9B സീ ഗാർഡിയൻ ഡ്രോണുകൾ 30 മാസത്തേക്ക് പാട്ടത്തിനെടുക്കുവാൻ ഇന്ത്യ കരാറൊപ്പുവെച്ചു. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുകയാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യം. ഉയർന്ന ഉയരത്തിൽ ദീർഘനേരം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഈ ഡ്രോണുകൾ സമുദ്ര നിരീക്ഷണത്തിനു പുറമെ അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിനുൾപ്പെടെയുള്ള ദൌത്യങ്ങളിലും പ്രയോജനപ്പെടുത്തുവാൻ ആകും.
ആർട്ടിക് മേഖലയിലെ വടക്കൻ കടൽപ്പാതയിലൂടെ ഇന്ത്യയിലേക്ക് ചരക്ക് കപ്പൽ ആദ്യമായി എത്തി. ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാളികൾക്കിടയിലൂടെ സഞ്ചരിച്ച കപ്പൽ സാധാരണ സൂയസ് കനാൽ പാതയേക്കാൾ കുറഞ്ഞ ദൂരത്തിലാണ് യാത്ര പൂർത്തിയാക്കിയത്. റഷ്യയിൽ നിന്നുള്ള വ്യാപാരത്തിന് പുതിയ സമുദ്രമാർഗം തുറക്കുന്നതിനൊപ്പം ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വടക്കൻ കടൽപ്പാത സഹായകരമാവുമെന്നാണ് വിലയിരുത്തൽ. ആഗോള വ്യാപാരത്തിലെ പരമ്പരാഗതമായ സമുദ്രമാർഗങ്ങൾക്ക് ബദൽ ഒരുക്കുന്നതിനും പാതയ്ക്ക് പ്രാധാന്യമുണ്ട്. കേരള വാർത്തകൾ. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ എല്ലാ കുടുംബങ്ങൾക്കും സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി അറിയിക്കുന്നു. അർഹരായ ഒരാൾക്കും സർക്കാർ സഹായം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയ മന്ത്രി നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുവാൻ നിർദ്ദേശം നൽകിയതായും പൂർണ്ണമായും ഭാഗികമായും തകർന്ന വീടുകൾ ഉൾപ്പെടെ എല്ലാ നഷ്ടങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുമെന്നും കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ആരോഗ്യ അപകട ഇൻഷുറൻസ് സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയായ നോർക്ക കെയർ പ്ലസ് പദ്ധതിയുടെ രണ്ടാം ഘട്ട എൻറോൾമെന്റും ഇതിനായുള്ള വെബ് പോർട്ടലും ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പു നൽകുന്ന പദ്ധതിയിലൂടെ കേരളത്തിലെ 688 ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 24,000 ആശുപത്രികളിലെ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ലഭ്യമാക്കും. സെപ്റ്റംബർ 18 വരെ നോർക്ക റൂട്ട്സ് വെബ്സൈറ്റ് വഴിയോ നോർക്ക കെയർ പ്ലസ് മൊബൈൽ ആപ്പ് വഴിയോ പ്രവാസികൾക്ക് പദ്ധതിയിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. തിരുവോണ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഉത്രാടം കാഴ്ചക്കുല സമർപ്പണം, ഗുരുവായൂരപ്പന് ഓണപ്പുടുവ സമർപ്പണം, വിശേഷാൽ കാഴ്ച ശീവേലി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്കായി ഗുരുവായൂരിൽ ഒരുക്കങ്ങൾ പതിയ പോലെ നടന്നു. തിരുവോണത്തിന് 10,000 പേർക്കുള്ള വിശേഷാൽ പ്രസാദ ഊട്ട് രാവിലെ 9 ആരംഭിക്കും. ഓണനാളുകളിൽ ഗുരുവായൂരപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർക്കെല്ലാം ദർശന സൗകര്യം ഉറപ്പാക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. പിതൃക്കളുടെ ആത്മശാന്തിക്കായുള്ള പ്രാർത്ഥനകൾക്കും മൺമറിഞ്ഞവരുടെ ഓർമ്മകൾക്കുമായി ഭാരതപ്പുഴയുടെ തീരത്ത് ചരിത്ര പ്രസിദ്ധമായ ഐവർ മഠം മഹാശ്മശാനം സ്ഥിതി ചെയ്യുന്ന തൃശൂർ ജില്ലയിലെ തിരുവല്ലാമലയിലെ പുണ്യഭൂമിയിൽ മഹാപിതൃ മോക്ഷ സ്തംഭം എന്ന പേരിൽ വിസ്മയ സ്മാരകം നിർമ്മിക്കുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീവത്സം ഗസ്റ്റ് ഹൌസ് സമുച്ചയത്തിലെ 51 അടി ഉയരമുള്ള മരപ്രഭു ശില്പം ഉൾപ്പെടെ നിർമ്മിച്ച പ്രശസ്ത ശില്പി PV രാമചന്ദ്രനാണ് ഈ സ്മാരകത്തിന്റെ ആശയം വിഭാവന ചെയ്തിരിക്കുന്നത്. കായിക വാർത്തകൾ. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 കായിക താരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമായ അർജുന അവാർഡിന് അർഹരായി. സമഗ്ര സംഭാവനയ്ക്കുള്ള അർജുന പുരസ്കാരത്തിന് ഇന്ത്യൻ ഫുട്ബോൾ താരം ഇസയ്യ അരുമേനായകം അർഹനായി. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഷൂട്ടിംഗ്, ഗുസ്തി എന്നീ കായിക ഇനങ്ങളിലായി മികച്ച സേവനം അനുഷ്ഠിച്ച 5 കായിക പരിശീലകർക്ക് ദ്രോണാചാര്യ അവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ആകെ 39 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4th മത്സരങ്ങൾ അവസാനിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് സമാപന ചടങ്ങിൽ 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ ആതിഥേയരായ ഇന്ത്യക്ക് ഔദ്യോഗികമായി പതാക കൈമാറി. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയും ഒളിമ്പിക് ജാവലിംഗ് ചാമ്പ്യൻ നീരജ് ചോപ്രയും ചേർന്നാണ് കോമൺവെൽത്ത് ഗെയിംസ് പതാക ഏറ്റുവാങ്ങിയത്. 2030 ഗെയിംസ് അഹമ്മദാബാദിലാണ് വേദിയാകുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. വാർത്തകൾ എഴുതി വായിച്ചതേമയ്യ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.